അടുത്തു വലിക്കും പാടൽ. എസ് പി ബാലസുബ്രഹ്മണ്യം, ജാനകി കുഴുവിനർ പാടിയത്. പാടൽ ഇടംപെറ്റ പടം സാധനയായി.